ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും. ദിവരാജ് കടുക എമ്മിഹാ ഐഹുൻ തിരിന വരങ് ഫാവരി വകുതു കൊളകങ് ദമുൻ നുകുളദുൻ തിരികാം ഹുരി ഫരാതക ഖാസകുഗിൻ അൾഗുൻ മെൻ കുരിയഗിൻദ അതുഗാ ഹിഫാ മിസൽസ്ലാഗെ മി ഹഫ്താഗെ പ്രോഗ്രാം ആയി കീവസ് തി ഐഹുൻ തിരിന മെ ബദ്ദൽ കൊല്ലി അൾഗുൻ നാഫിസ അബ്ദുർ റഷീദ് ഹമ വര മുഹിമ മൗലുവ കാ ഗുളയഗതു മി അദസ് അൾഗുൻ മെൻ ഗി പ്രോഗ്രാം ഗ അവാഹക ദകമുൻ ദാന അതെ നുകുളദുൻ തിരികാം ഹുരി ഫരാതക ഖാസകുഗിൻ എമിഹുൻ ഗി ഹാലത ഇഹാലത ഐകിഗ എമിഹുന കുരിയ ദിയുമ ഹുരി ഫുർസത്ത ഗി വാഹകതങ് അൾഗുൻ മെ മി പ്രോഗ്രാം ഗി തിരേഗ എവ ഗിനിസ്തിൻ എ വാഹകത കാ ഐകിഗ അൾഗുൻ മെ മിദസ് കുരിയ ദാണി അൾഗുൻ മെ ഗി മുസ്തമയ നജർ ഹിംഗ ലായരുഗ മുസ്തമയ ബല ലായരുഗ ഏക കണികി കെ ഹി തിരികമ ബേണുവ എത ബയകു എവ തിബി എഹിയ മദദൻ എദി ദിക്കൊല്ലാതുഗ ഹിഫ്മങ എദേ കിതം മെ കിതം മെ ബയക അൾഗുൻ മെ ഗി മുസ്തമൗഗ തിബികം കൊമ്മെ ദുഹഗ പ്രോഗ്രാം ഗ വിസ്മിയണനി ഫാഹ കുരുമു മി ಎತ್ತೌಗ ಹಿಫಾ ಕುರಿಯದ್ದಿ ಮಂಗ್ ಹಿವರುದಿ ಮಗು ಖುಷಿಯಾದಿಂದ ವಿಹರಾಜ್ಯ ಗಡು ಅಳ್ಗುನ್ ಮೇ ಕುರಿಯಗಿಂದ ಪ್ರೋಗ್ರಾಮ್ ಮ್ಯಾಸಿಗೆ ಪ್ರೋಗ್ರಾಮ್ ಫೆಶುನಿ ಅಳ್ಗುನ್ ಮೇಗೆ ಪ್ರೋಗ್ರಾಮ್ ಗ ಮೇದ ವಾಹಕ ದಕ್ಕ ಮುಂದಾಣಿ ಲರ್ನಿಂಗ್ ಡಿಸೆಬಿಲಿಟಿಗೆ ವತ್ತರ ತಹುಗೆ ತಿರೇ ಡಿಸ್ಲೆಕ್ಸಿಯಾ ಮಿ ಮೌಲು ಆಯ್ಕೆಗ ಕುಡ ಕುಡ ಇರುಕೊಳಗೆ ತಿರೇಗ ಅಳ್ಗುನ್ ಬದ್ದಲು ಕೊಲ್ಲಾಣಿ

0: അങ്കാദീ ഉങ്കണ്ണാദി മുണിഫോയ് ഫിലുവാദിനുമുക
1: തെതുവെരിക്കമ്മായകു
0: എക്കുവെരിക്കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുന്നായകു റയ്യതുന്ന എമ്മിഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതൃസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡിഹനുവെ മെഗഹേർട്സ് എഫ് എം ബാൻഡ്